0: അപി യാജ്ഞാകരം. ദേവി സമിതുനി മേ പ്രസാദ നിധാനേട ഹൗൽ വീമ തുലിൻ ഒബഹൻസേഗേ ഖമാവ അപി ലബാ ഗതിമു. സാമേൻഹാ എക്കമുതു ഖമിൻ അപ സമ എക്കല മെനവ. നിക്കിതി അപ സ്വാമിൻ വന ജേസുസ് ക്രിസ്തുൻ വഹൻസേ ഉദേശാമ ലബേവാ.
1: ആമേൻ.
0: സ്വാമിൻ വഹൻസേ ഒബ സമഗ വനസേക്വാ.
1: ഒബ സമഗദ വനസേക്വാ.
0: സർബൽദാരി ദേവ മഹോത്തമയാനൻ വന പ്യാനോദ പുത്രയാനോദ ശുദ്ധാത്മയാനോദ ഒബ സീൽ ദിന ആശീർവാദ കര ആരക്ഷാ കരന സേക്വാ. യാന സാമേൻ ഹാ പ്രേമിൻ യുതുവ ജീവത് വന്ന
1: ദിവ്യൻ വഹൻസേട്ട് സോസ്രവേവാ.
0: മേ ദിവ്യ പൂജാ യാഗ്യ ഒബവിത ഗിന ഏമ സന്ദഹാ ബതിബാര ദായകത്വേ പിദു സീലു ദിനാട്ടത് യാഗേ പൗൽവല സീലു ദിനാട്ടത് അപ്പഗേ ഹദപിരി കൃതവേദിത്വേ പുദന അതര ആയിട്ട് സ്വാമിനാസഗേ ആശീർവാദേ ബഹുലവ അപി പ്രാർത്ഥന കരണോ. ഏ സമഗമ ഒബ സിറ്റിന തനസിട്ട് മിമ നാലികാവ മകിൻ അപ്പ പവത്തു ഏമ ദിവ്യ പൂജാവട്ട് സഹഭാഗിയു സീലു ദിനാട്ടത് സ്വാമിൻ മഹൻസേഗേ ആശീർവാദേ ബഹുലവ പ്രാർത്ഥന കരണോ.
2: ඔබ ඒ සවන් දුන්නේ ගරු ජූඩ් නික්ලස් පියතුමා විසින් තේවත්ත දෙව්මැදුරේදී පසුගිය දිනක පවත්වන ලද ඉරුදින දිව්‍ය පූජා යාගයටයි. පටිගත කළේ සුරින් ප්‍රනාන්දු. ඔබට කතා කළ මම වනිත හේරත්.

0: അപി യാജ്ഞാകരം ദേവി സമിതുനി മേ പ്രസാദ നിധാനേട ഹൗൽ വീമ തുലിൻ ഒബ ഹൻസേഗേ ഖമാവ അപി ലബാ ഗതിമു സാമേൻഹാ എകമുതു ഖമിൻ അപ സമ എക്കല മെനവ നികിദേ അപ സ്വാമിൻ വന ജേസസ് ക്രിസ്തുൻ വഹൻസേ ഉദേശാമ ലബേവാ
1: ആമേൻ
0: സ്വാമിൻ വഹൻസേ ഒബ സമഗ വനസേക്വാ
1: ഒബ സമഗ ദേവനസേക്വാ
0: സർബൽദാരി ദേ മഹോത്തമയാനൻ വന പ്യാനോദ പുത്രയാനോദ ശുദ്ധാത്മയാനോദ ഒബ സീൽ ദിന ആശീർവാദ കര ആരക്ഷാ കരന സേക്വാ യാന സാമേൻഹാ പ്രേമിൻ യുതുവ ജീവത് വന്ന
1: ദിവ്യൻ വഹൻസേട സ്തോത്ര വേവാ
0: മേ ദിവ്യ പൂജാ യാഗ്യ ഒബ വിത ഗിന ഏമ സന്ദഹാ ബതിബാര ദായകത്വേ പിദു ഈ സീലു ദിനാട്ടത് യാഗേ പൗൽവല സീലു ദിനാട്ടത് അപ്പഗേ ഹദപിരി കൃതവേദിത്വേ പുദന അതര ആയിട്ട് സ്വാമിനാസഗേ ആശീർവാദേ ബഹുലവ അപ്പി പ്രാർത്ഥന കരണോ ഈ സമഗമ ഒബ സിറ്റിന തനസിട്ട് മിമ നാലികാവ മകിൻ അപ്പ പവത്തു ഏമ ദിവ്യ പൂജാവട്ട് സഹഭാഗിയു സീലു ദിനാട്ടത് സ്വാമിൻ മഹൻസേഗേ ആശീർവാദേ ബഹുലവ പ്രാർത്ഥന കരണോ ഒബ സീലു ദിനാട്ട് ജേസു പീഠായി
2: ഒബ ഏ സവന്തുന്നേ ഗരു ജൂഡ് നിക്ലസ് പേതുമാ വിസിൻ തേവത്ത ദേവമേന്ദുരേദി പസുകിയ ദിനക പവത്തനലദ ഇരുദിന ദിവ്യ പൂജായാഗേതായി പട്ടികതകലെ സുനിൽ പ്രനാന്തു ഒബട കഥാകല മാമ രജിത ഹേറാൻ ഒബ സമത ജേസു പീഠായി